ജയിത്തന്തമൗദ്ഭിജന്തമേ രജിഷ്ടമേ രാജിഷ്ടമേ പുഷ്ടഞ്ചമേ പുഷ്ടിഷ്ടമേ വിഭുതമേ പ്രഭുതമേ മകുതമേ ഭൂജസ്തമേ പോ നന്തമേ